0: ലക്ഷ്യത്തോടെയാണ് 1996 ശാന്ത ജോസ് ഈ സംഘടനയ്ക്ക് തുടക്കമിടുന്നത്. പിന്നീട് ഭക്ഷണ വിതരണം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് സംഘടനയുടെ പ്രവർത്തനം വ്യാപിച്ചു. ശാന്ത ജോസിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി 2021 സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാരവും ലഭിച്ചു. സംഘടന സ്ഥാപിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ശാന്ത ജോസ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സിവിൽ ജിഹാൻ.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം?
2: എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന് ക്യാൻസർ വന്ന് വളരെ ചെറുപ്പമായിരുന്നു. ട്രീറ്റ്മെൻറ്റിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ RCC പേനുമ്പ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ പോവുകയും അവിടെ രോഗികളെ സന്ദർശിക്കുകയും ഞങ്ങൾ ലൂർദ് വിമൻസ് അസോസിയേഷനെയാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പൈസകളൊക്കെ കൊടുക്കാൻ പോകുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് അനിയനുമായിട്ട് വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ഞാൻ കണ്ട കാഴ്ച വളരെ വളരെ ദൂരെ നിന്ന്, കണ്ണൂരിന്ന് തലശ്ശേരിന്ന് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് 4 മണിക്ക് ട്രെയിനിൽ വന്ന് തറയെ കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ വെള്ളം കുടിക്കാനായിട്ട് സൗകര്യമില്ല, ബാത്റൂമിൽ പോകാനായിട്ട് സൗകര്യങ്ങളില്ലായി വരുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ വളരെ വിഷമിച്ചുള്ള ഒരു കണ്ടീഷനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബൈസ്റ്റാൻഡേഴ്സ് സുഖരും ഒക്കെ നിന്ന് വിഷമിക്കുന്നത് കണ്ടപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നെനിക്കങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സും മേരി മാത്യു ഒരു പുഷ്പ ആൻഡ്രൂസുമായിട്ട് ചേർന്ന് അവരോട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നത്തെ ഡയറക്ടർ ഡോക്ടർ നായർ സാറിനെയും ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് സിസ്റ്റർ വിജയം പോയി കണ്ടു. അപ്പോൾ ലൂർദ് വിമൻസ് അസോസിയേഷനെ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ഡോക്ടർ പോൾ സെബാസ്റ്റ്യൻ സർജറി പ്രൊഫസറായിരുന്നു, ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ടാറ്റായിലെ പോലെ എന്തെങ്കിലും ഇവരെ സഹായിക്കാൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പം ഞങ്ങൾ ഓർത്തു അന്നത്തെ 10-32 വർഷം മുമ്പുള്ള കാര്യമാണ്. നമ്മളൊരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തോന്നി. അന്നൊക്കെ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശം ആയിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കണം അങ്ങനെ ഒരു വിചാരമായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ചുപോയി. പക്ഷെ സ്വന്തം ആവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരോട് വന്ന് ഡോക്ടറെ കണ്ടു. സിസ്റ്ററെ കണ്ടപ്പോൾ നിങ്ങൾ കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് നടത്തരാം എന്ന് പറഞ്ഞ് ആദ്യം ഞങ്ങളൊരു 3 പേരായിട്ട് വന്നെങ്കിലും പിന്നെ അടുത്ത മീറ്റിംഗിൽ തന്നെ 33 പേരായി. പിന്നെ അടുത്ത മീറ്റിംഗ് വന്നപ്പോൾ 58 പിന്നെ ഞങ്ങളുടെ ആൾ കൂടാൻ തുടങ്ങി. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇവരുടെ മാനസികവും ശാരീരികവും അക്കൂടത്തിന് സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ ഒത്തിരി കാണാനിടയായി.
1: ഇതൊന്നും ആ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടല്ലോ, ഫിനാൻഷ്യലി ആണെങ്കിലും പൈസ
2: വളരെ, ഒരു സഹായവും ഒരു സ്ഥലത്തുനിന്നും എത്താമെന്ന്, അങ്ങനെ വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെ ഉള്ളൂ, ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാൽ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച, ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുന്നതെന്ന് വെച്ചാൽ ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. സിസ്റ്റേഴ്സൊക്കെ പുഴുക്കൾ എടുക്കാൻ ടെർമിനെ ഒഴിച്ചൊക്കെ പുറത്തേക്ക് ചാടിക്കുമ്പം ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്. അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും അടുത്ത് വരാൻ നമുക്ക് തോന്നൂല, കയ്യും കവിളും ഒക്കെ വീർത്തും ഒക്കെ
1: വേദന കൊണ്ട്
2: കരച്ചില്. അപ്പൊ അങ്ങനത്തെ ഒരു സീൻ കാണുമ്പോൾ ആളുകൾക്കൊക്കെ ഒത്തിരി മടിയായിരുന്നു ക്യാൻസർ വാർഡിലോട്ട് കയറാനായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യം വളരെ വ്യത്യാസപ്പെട്ടു. മോഡേൺ സൗകര്യങ്ങളും നേരത്തെ ഉള്ള പ്രിക്കോഷൻസ് എടുക്കലും ഏർലി ഡിറ്റക്ഷൻസും ക്യാൻസർ അവയർനെസ് ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ റെഗുലറായിട്ട് എല്ലായിടത്തും നടത്തി ക്യാൻസറിനെ പറ്റിയുള്ള മിഥ്യ മാറി ഇന്ന് അവിടെ ചെന്നാൽ ഒരു നോർമൽ ഹോസ്പിറ്റലിൽ പോണ പോലെ തന്നെ അവിടെ രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇത് തുടങ്ങിയത്. ആദ്യത്തെ നിന്ന് നല്ല വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച് പോരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെങ്കിലും അവിടെ അതുകൊണ്ടൊരു പ്രയോജനമില്ലാന്ന് മനസ്സിലായി. അവിടെ കുറച്ച് സാമ്പത്തികവും കൂടെ വേണം. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെപ്പറ്റി ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു, തൊഴിലൊന്നുമില്ലാതെ ചെത്തി നിൽക്കാൻ വന്ന സ്ത്രീകളാണ്, ഇവർക്ക് ക്ലബ്ബിൽ പോയി ചീട്ട് കളിച്ചുകൂടെ, നിങ്ങൾ മതം മാറ്റാൻ വന്നോണം, ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണ ഞങ്ങളെപ്പറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഇത് നിന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പം വിചാരിക്കാത്ത വിധത്തിൽ അത് തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി.
1: തുടക്കകാലത്ത് ഇതിന്റെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു?
2: ആദ്യം ഞങ്ങൾ രോഗികളെ ഗൈഡ് ചെയ്യായിരുന്നു, ഈ ഹോസ്പിറ്റൽ ലിഫ്റ്റ് എവിടെയാ, മറ്റോ കീമോതെറപ്പി എവിടെയാ, റേഡിയേഷൻ എവിടെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങളത് നിർത്തിയിട്ട് പേഷ്യൻസിൻ്റെ അടുത്ത് കീമോതെറപ്പി വാർഡിലെ സിസ്റ്റർ, അന്നത്തെ മോഡസ്റ്റർ സിസ്റ്റർ പറഞ്ഞു അവർക്ക് ഛർദിക്കുമ്പോൾ ഇതിൽ കഞ്ഞിവെള്ളം കൊടുക്കാൻ. ഇന്നും അന്നും ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ വില നിസ്സാരമല്ല എന്ന് നമുക്കറിയാൻ പറ്റിയത് അതിനുശേഷമാണ്. ലോകത്തിലെ ഏറ്റവും

0: പ്രയോജനമുള്ള മരുന്നെന്ന് പറഞ്ഞാൽ വയറിന് അസുഖം ഛർദിയൊക്കെ വന്നാൽ ഞങ്ങളുടെ അറിവിൽ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ള ആണ്. എന്ന് വെച്ചാൽ കുടിക്കാൻ ഇവർ മടിക്കുന്ന കാലമായിരുന്നു കീമോതെറപ്പി ഛർദിച്ച് ഛർദിച്ച്. അവസാനം അവരവിടെ ഛർദിച്ചങ്ങ് ഇട്ട് കിടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കാൻറ്റീനിൽ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല, ഇത്തിരി ഉപ്പിട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് കൊടുക്കും. അവിടെ ചെന്ന് തീരുമ്പോൾ കഞ്ഞിവെള്ളം കുടിക്കൂലായിരുന്നു. അപ്പം ഞങ്ങൾ പറയും അങ്ങനെയല്ല, നിങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ ഛർദിക്കാതിരിക്കും, ക്ഷീണം മാറും. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ചതോടെ അവരിപ്പോൾ അവസാനമാകുമ്പോഴത്തേക്ക് 10 മണിയെന്ന് അടിച്ചാൽ ഞങ്ങൾക്ക് കഞ്ഞിവെള്ളം കിട്ടില്ല എന്നുള്ള പരാതിയായിട്ട് വരും. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് മാറി. ഇപ്പം ഞങ്ങൾക്ക് കീമോതെറപ്പി വാർഡിലും അവിടെ ഈവൻ ബൈസ്റ്റാൻഡേഴ്സ് തന്നെ വലഞ്ഞ് നിൽക്കുകയായിരിക്കും, അവർക്ക് മാറാൻ പറ്റും. അപ്പം അവരും ക്ഷീണിച്ച് തളരുന്നവരായി, കൂടെ നിൽക്കുന്നവർ അതിലും ടയേർഡായിട്ട് വരുന്നു. അപ്പം അവർക്ക് ഞങ്ങളുടെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ ഓരോ ഗ്രൂപ്പ് 6-7 പേര് ക്യാൻറ്റീനിൽ നിന്ന് കഞ്ഞിവെള്ളം വലിയ ട്രോളിയിലാക്കി തൂക്കിനകത്താക്കി കൊണ്ടുവന്ന് ഉന്തിക്കൊണ്ടുവന്ന് ഈ കീമോതെറപ്പി വാർഡിലും പുറത്ത് നിൽക്കുന്ന അത്യാവശ്യക്കാർക്കും സ്ട്രെച്ചറിൽ കിടക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ്സിൽ കൂടുതൽ കൊടുക്കൂല, ചിലപ്പോൾ പിന്നെയും പിന്നെയും വരും കുപ്പിക്ക് തികയില്ല. അപ്പം ഒരു 700 ഗ്ലാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ കഞ്ഞിവെള്ളം തികയില്ല. ആ സ്ഥിതിയാണ് ഉപ്പിട്ട കഞ്ഞിവെള്ളത്തിന് ആളുകളുടെ ഡിമാൻഡ്. അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ വില അറിയണമെങ്കിൽ RCCയിലോട്ട് വരണം. അങ്ങനെ ഒരു ഗ്രൂപ്പായി. പിന്നെ സാവകാശമായപ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, ഒരു പയ്യന് 18 വയസ്സേ ഉള്ളൂ, അവൻ്റെ കാല് ബിരിയാണിയൊക്കെ വിളമ്പിക്കൊണ്ടാണ് തിന്നത്. അപ്പോൾ അവൻ്റെ കാലും പെട്ടെന്ന് ക്യാൻസർ ആടെന്നറിഞ്ഞു, അത് മുറിച്ച് കളയാൻ പറഞ്ഞപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. പക്ഷേ ഒരു വർഷത്തിനവൻ്റെ അവൻ്റെ കാല് ഒരുപാട് വലുതായി വണ്ണമൊക്കെ വെച്ച് അവന് തീരെ വയ്യാതായപ്പോൾ തിരിച്ചു വന്ന് ബുദ്ധി ഭയങ്കര വേദനയായപ്പോഴത്തേക്ക് അത് മുറിച്ച് കളഞ്ഞിട്ട് പകരം കാല് വെച്ച അവന് സുഖമായിട്ട് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കുറച്ച് വളരെ പാവപ്പെട്ട അത് വന്ന ഡോക്ടറെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? അന്നത്തെ കാലത്ത് 18,000 രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത്. ഓരോ കീമോതെറപ്പിക്കും 3 രൂപ വേണം, നിങ്ങൾക്കൊന്ന് സംഘടിച്ച് തരാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി 18 വയസ്സുള്ള പയ്യനാണ്. അപ്പം ഞങ്ങൾ ഓരോ ഫ്രണ്ട്സിനോടും നെയ്ബേഴ്സും വീട്ടിൽ നിന്ന് അലോക്കുന്നതുമായിട്ട് ഓരോ കീമോ വരുമ്പം ഞങ്ങൾ ചോദിക്കും. ചോദിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരുമ്പോൾ ഡോക്ടർ പറയും ഞങ്ങൾ ആ പൈസ കൊണ്ട് അടയ്ക്കും. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഞാനകത്തെ കടന്നു പോകുമ്പോൾ ഒരു ടീഷർട്ട് ഇട്ടൊരു പയ്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, നല്ല സ്മാർട്ടായിരിക്കുന്നു. ഞാൻ കണിച്ചിരിക്കുന്നല്ലോ നോക്കിയപ്പോൾ നോഫൽ എന്ന പയ്യൻ്റെ പേര്. ആർട്ടിഫിഷ്യൽ ലെഗ്സ് ഒക്കെ വെച്ച് നല്ല മിടുക്കനായിട്ട് വന്ന് അവിടെ നിൽക്കുന്നു. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്ര വ്യത്യാസം വന്നു. അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി സാമ്പത്തികത്തിന് വളരെ ഇതുണ്ട്. പിന്നെ ഓരോരുത്തരും എൻ്റെ ഉമ്മാക്ക് സുഖമില്ല, തീരെ ഒന്ന് സഹായിക്കാമെന്ന് കൊച്ചു പിള്ളേർ കൊച്ചുമകനൊക്കെയാണ് വന്നത്, എൻ്റെ ഉമ്മായിക്ക് പൈസ വേണം, തീരെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊണ്ട് അടയ്ക്കും. അങ്ങനെ ഞങ്ങൾ പിരിച്ച് കൊച്ചു കൊച്ചു കൊച്ചായിട്ട് ചോദിക്കും. അങ്ങനെ ഞങ്ങളുടെ അസോസിയേഷനൊരു രൂപഭാവം മാറ്റം വന്നു. ഇപ്പം 550 പേരുണ്ട് ഞങ്ങളുടെ കൂടെ വളണ്ടിയേഴ്സിൽ. ഞങ്ങളത് വളർന്ന് പല പല ഭാഗങ്ങളിലോട്ട് വളർന്നു 31 വർഷം കൊണ്ട്. ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്കായി. ഞങ്ങളെ ഹോസ്പിറ്റലിലുള്ളവരും പുറത്തുള്ളവരും പൊതുജനത്തിൽ നിന്നും സ്റ്റാഫും എല്ലാം ഞങ്ങൾക്ക് ഒരു അംഗീകാരം സപ്പോർട്ട് തന്നു.
1: ഇപ്പൊ ഏതാണ്ട് 550 അംഗങ്ങളുണ്ട് ഈ സംഘടനയിൽ എന്ന് പറഞ്ഞല്ലോ. ഇവരുടെയൊക്കെ സേവനം എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്?
0: മാസത്തിൽ ഒരു ദിവസം വരണ ഒരാളായിരിക്കും അയച്ച്. മാസത്തിൽ ഒരു സിന്നെ ഫസ്റ്റ് ഫ്രൈഡേ അല്ലെങ്കിൽ ഫസ്റ്റ് മൺഡേ ഞാൻ വരാം, എന്റെ 2-3 മണിക്കൂർ ഇതിനായിട്ട് ചെലവാക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞങ്ങളത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മൺഡേ ഗ്രൂപ്പ്, ട്യൂസ്ഡേ ഗ്രൂപ്പ്, അങ്ങനെ അതിലെല്ലാം 2 കോർഡിനേറ്റേഴ്സിനെ വെക്കും. അപ്പൊ അവരായിരിക്കും അന്നത്തെ വരുന്ന ആളുകളുടെ ലിസ്റ്റ്
1: തയ്യാറാക്കി
0: ചോദിക്കുന്നത്. അഥവാ അവർ വന്നില്ലെങ്കിൽ പകരം ആരെങ്കിലും വരാനായിട്ട് നോക്കും, അല്ല അവർ തന്നെ ഇങ്ങ് വരും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ കഞ്ഞോളം എടുത്ത് തൂക്കിനകത്താക്കി കൊണ്ടു കൊടുക്കുക ഒറ്റയ്ക്ക് വലിയ വിഷമം. അപ്പൊ അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഞങ്ങള് പീഡിയാട്രിക്സ് വാർഡിൽ പോകുവാൻ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഭയങ്കര ആര് വന്നാലും കുട്ടികളുടെ കാഴ്ച കണ്ടാൽ ഭയങ്കര സങ്കടം വരും. അവർ ഈ കുഞ്ഞു പ്രായത്തിൽ അവരുടെ ബോൺമാരം എടുക്കാനൊക്കെ എടുത്തോണ്ട് പോകുമ്പോൾ ഈ മുതുക്കിൽ സൂചിയൊക്കെ വെച്ച് കമത്തി കിടക്കുന്ന ഒരു ഇവരുണ്ട് ബോൺമാരം എടുക്കണേ. അപ്പൊ അങ്ങനെ കൊണ്ട് കൊച്ചുങ്ങളെ വരുമ്പോൾ അമ്മമാര് നോക്കിയിരിക്കുകയും അവരുടെ ഫൈനാൻഷ്യലായിട്ട് ജോലികളെല്ലാം പോകും. അച്ഛനും അമ്മയും ജോലി അവിടെ നിൽക്കേണ്ടി വരും. അച്ഛൻ പുറത്തിരിക്കും, അമ്മ കുട്ടിയുടെ കൂടെ അകത്തിരിക്കും. അങ്ങനെ പോയപ്പൊ ഞങ്ങൾ അവരുടെ കൂടെ കളിക്കും, കഥ പറയും. അവർക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞ അമ്മമാർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട്, സ്വീറ്റ്സോ ടോയ്സ് പുസ്തകങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. കളി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ബുക്ക് കൊടുത്താൽ കീമോതെറപ്പി ചെയ്യുമ്പോൾ ഏത് കൊച്ചും ചിലപ്പം അതിനകത്ത് കഥാപാത്രം പറഞ്ഞ ഉടനെ ചിരിക്കും. അത്ര സന്തോഷമായിട്ട് ഞങ്ങൾ കളിപ്പിക്കും. പിന്നിടയ്ക്കെല്ലാം നമ്മൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കും, വെറുതെ പോകുമല്ല. അവരുടെ കഥ നമ്മൾ പറഞ്ഞു കഴിയുമ്പം ആദ്യം ഒന്നും പറയില്ല, നമ്മൾ എന്തിനങ്ങനെ ചോദിക്കുന്നേ, ഇതാരാ എന്നൊക്കെ ഉള്ളൊരു. പക്ഷെ നമ്മളൊരു വിശ്വാസം വന്നു കഴിയുമ്പോൾ അവരുടെ കുറേ കഴിയുമ്പോൾ അവരുടെ കണ്ണിനിങ്ങനെ പൊട്ടി ഒലിച്ച് വരുമ്പോഴാണ് നമുക്ക് ആ കണ്ണുനീർ കാണുമ്പോൾ നമുക്ക് റിയൽ അവരുടെ ഉള്ളിനകത്തുള്ള എന്തെല്ലാം വിഷമമാണെന്ന്. ലോങ് ടൈം ട്രീറ്റ്മെന്റ് ആണല്ലോ,
1: ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ടല്ലോ ഇതിൽ.

0: രോഗത്തെ സംബന്ധിച്ച്
1: അതുണ്ട്.
0: ഇപ്പോഴും
1: അതുപോലെ ബ്രസ്റ്റ് ചക്ര മൂവ് ചെയ്തപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഭയങ്കര സംശയമായിരുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോകുമോ, പിന്നെ എങ്ങനെ പുറത്തേക്ക് ഞാൻ വരും, എൻ്റെ മുടി പോയി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജ് നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്ത് അങ്ങനെയല്ല, പകരുമില്ല. അങ്ങനെ ആദ്യകാലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. മരുമക്കള് അമ്മായിമാരെ പുറത്തു കൊണ്ട് കിടത്തുക, അവര് കൊടുത്ത പാത്രത്തിൽ കഴിപ്പിക്കാതിരിക്കുക. എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്, പലരും വന്ന് അവരെ വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിപ്പിക്കുക, കൊച്ചുകുട്ടികളെ അടുത്ത് പോകാൻ അനുവദിക്കുകയല്ല,
0: അങ്ങനത്തെ
1: അങ്ങനെ ഒരുപാട് മിഥ്യാധാരണകളുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ഏർലി അവയർനെസ് ടോക്സ് ഡോക്ടേഴ്സിനെയും കൊണ്ടുപോയി കടപ്പുറം തുടങ്ങി സാധാരണ ഉള്ള സ്ഥലങ്ങളും ടെക്നോ പാർക്ക് തുടങ്ങി എല്ലാ സ്ഥലത്തും നമ്മൾ ഡോക്ടേഴ്സിനെയും കൂടെ സ്ലൈഡ്സുമായിട്ട് പോയി ക്ലാസ് എടുപ്പിക്കാനൊക്കെ പോയി. അപ്പം അതിൽ കൂടെ അവർക്ക് കുറച്ചുകൂടെ അറിവ് പറഞ്ഞു കൊടുക്കാനും എന്തൊക്കെ ചെയ്താലാണ് ഇതുകൊണ്ടുള്ള ദോഷം വരുന്നത്, ഏത് ഫുഡാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു ടീമുണ്ട്. പിന്നെ ഇതുപോലെ ലേഡീസിന് നേരത്തെ പാപ്സ്മിയറൊക്കെ എടുക്കാനും ബ്രസ്റ്റ് ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് അവിടെ RCC ട്യൂസ്ഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ആണ് ക്ലിനിക്കുണ്ട്. അല്ലാത്തപ്പം ഇവരിങ്ങനെ ആക്ടിവിറ്റീസിന് ഡോക്ടേഴ്സ് പോവും, ടെക്നീഷ്യൻ, ആ ഒരു ടീം. അതിന് കുറച്ച് പൈസ ആവും, പാവപ്പെട്ട ഏരിയയിലൊക്കെ ഞങ്ങൾ കൊടുക്കും. അപ്പൊ ഒരു ക്യാമ്പ് കുറച്ച് ഡോക്ടേഴ്സുമായിട്ട് പോയിട്ട് അവിടെ ചെന്ന് നോക്കി കണ്ടുപിടിച്ച് അതിൽ പാവപ്പെട്ടവരായിട്ടുള്ളവരെ ഞങ്ങൾ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റിന്റെ പൈസ അവരെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താനായിട്ട് തീരെ പാവപ്പെട്ടവരാണ്. അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ഓൺകോളജിൽ പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കൂടാതെ പാലിയേറ്റീവ് തുടങ്ങി. പാലിയേറ്റീവ് തുടങ്ങിയപ്പോഴത്തേക്ക് പേഷ്യൻസ് ഒത്തിരി അവരുടെ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് വീട്ടിലെ സർവ്വ സോഴ്സും കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യണവരായിരുന്നു. അപ്പോൾ അവർക്ക് അവസാനമാകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മാനസികമായിട്ട് കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവരുടെ വീട് നടന്നിട്ടില്ല, വീട് ജപ്തി വന്ന് പോകുന്നു, കീറിക്കിടക്കാൻ ചെല്ലും ഇടവില്ല, അങ്ങനെ ഭയങ്കര പ്രയാസങ്ങൾ ഉള്ള ഒരു സ്റ്റേജിലോട്ട് വന്നവർ ധാരാളം പേരുണ്ട്. അപ്പം അവരോട് നമ്മൾ സംസാരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ നല്ല ഭക്ഷണം വേണമെന്ന് പറയും, മീൻ വറുത്തത് വേണം, അല്ലെങ്കിൽ ഒരു കേക്ക് വേണം, അങ്ങനെയൊക്കെ അവർ പറഞ്ഞാൽ നമ്മൾ ഡോക്ടറോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കും. പിന്നെ അവർക്ക് ഇറക്കാൻ ഭക്ഷണം പ്രയാസമാണെങ്കിൽ ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ വാങ്ങി നവധാന്യം, അത് മേടിച്ച് പൊടിച്ച് അതെടുത്ത് പഞ്ചസാരയും പാലും കൂടെ ചേർത്ത് ഞങ്ങൾ കുറുക്കി കൊടുക്കുന്ന അങ്ങനെ ഒരു ടീമുണ്ടായി. അപ്പൊ അവര് ബെഡ് സൈഡിൽ കൊണ്ടുപോയി നേസൽ ഫീഡിങ് ഉള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുകയും ഗ്ലാസ്സിൽ കുടിക്കാവുന്നവർ ഗ്ലാസ്സിൽ കൊടുക്കുകയൊക്കെ ചെയ്യും. കൂടാതെ അവരോട് സംസാരിക്കുമ്പം അവരില് ഇന്ന് പോകും നാളെ പോകും എന്ന് പറഞ്ഞ് കിടക്കുന്ന പേഷ്യന്റുണ്ട്. ആ സമയത്ത് അങ്ങനെ ഒരു എനിക്കൊരു ഓർമ്മ വരുന്നൊരു വിജയൻ എന്ന് പറഞ്ഞൊരു പഴയ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മനുഷ്യൻ മരിക്കുമല്ലോ അവന്മാരി ചോദിച്ചു, വീട്ടുകാർ ആരും അന്വേഷിക്കുകയില്ല. ഒരു കുട്ടിയുണ്ട്, അവരുടെ ജീവിതമാർഗ്ഗം ഒരു പെട്ടിക്കടയായിരുന്നു, അതങ്ങ് ഇല്ലാതായി. അവസാനം തിരിച്ചു പോകാനും സ്ഥലമില്ല, അങ്ങനെ വളരെ വിഷമിച്ചപ്പം അപ്പൊ അങ്ങനെ തളന്ന് ആ ഒരു സ്റ്റേജിലോട്ട് കിടക്കുക. അപ്പൊ ഞാൻ അവിടെ ബെഡ് സൈഡിൽ ചെന്ന് ഞങ്ങളിങ്ങനെ ഓരോരുത്തരും സംസാരിക്കും. അപ്പൊ ചോദിച്ചു എന്തായിരുന്നു ചോദിച്ചു, കുക്കായിരുന്നു ചാലയിലെ ഏതോ ഒരു ഹോട്ടലിലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബിരിയാണി വെക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എമ്മനെ എങ്ങനെയാ ബിരിയാണി വെക്കണേ, ഞങ്ങളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാമോ. ഇത് പറഞ്ഞതും ആൾ പതുക്കെ പതുക്കെ പതുക്കെ അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങി. എഴുന്നേറ്റ ഉടനെ ഞങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വളരെ പോസിറ്റീവായിട്ട് മറുപടി പറയാൻ തുടങ്ങി. ആ സമയത്ത് അയാളുടെ ഒരു ആശ പഴയ കാര്യമൊക്കെ പറഞ്ഞപ്പം അപ്പൊ അങ്ങനെ നമ്മുടെ സംസാരം അവരെ ഒന്ന് സംസാരിക്കുക, ഒന്നിച്ചിരിക്കുക, അവരെ തലോടുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക, അപ്പം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. പിന്നെ അങ്ങനെ വന്നപ്പം ഒരിക്കൽ ഞങ്ങൾ ഞാൻ പുറത്തൂടെ പോയി വരികയായിരുന്നു. വളരെ ചില കോയിൻസിഡൻസസ് ഞങ്ങൾ വലുതായതിൻ്റെ ബാക്കിൽ പറയാം. അപ്പം വരുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആ സമയത്ത് ഡോക്ടർ അയച്ചിൽ അവിടെ നിന്ന് ഒരു ഫോൺ വരുന്നു RCC നിന്ന്, ശാന്ത ആൻറ്റി ഞാനൊരു മണ്ഡലത്തിൽ പഴയൊരു പേഷ്യൻറ്റ് മരിക്കാറായപ്പം അവരുടെ മോളുടെ കല്യാണം ആകുകയാണ്, ഉറപ്പിച്ചു, ഒരു നിവൃത്തിയില്ല, ഞാൻ പുണേക്ക് മോൾ മരിച്ചു പോയാൽ അവളെ നടത്താൻ ആരും ഇല്ലാന്ന് സങ്കടം പറഞ്ഞപ്പോൾ സാരയില്ല ഞാൻ എന്തെങ്കിലും നോക്കാം, ഭർത്താവാ മരിക്കാൻ കിടക്കണെ, ഞാൻ നോക്കാം, നിങ്ങൾ വിഷമിക്കാതെ നമുക്കതൊക്കെ നോക്കിക്കൊള്ളാം, നമ്മൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വെച്ച്. ഇപ്പോൾ ഭർത്താവ് മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേക്ക് ഈ സ്ത്രീ ഓടി ഡോക്ടറെ തൊട്ടിയെന്ന്, ഡോക്ടറല്ലേ പറഞ്ഞ് എന്നെ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന്. ഇത് കേട്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഇതായിപ്പോയി. വേഗം പുള്ളിക്കാരി ചോർന്ന് ഞങ്ങളുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിളിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന ലിസി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു മെമ്പർ എന്നോട് പറഞ്ഞ്, ചന്ദ്ര മോൻ്റെ കല്യാണം വരുന്നുണ്ട്, അപ്പം ഞാനൊരു 10,000 അന്നത്തെ കാലത്താണ്, ഞാനൊരു 10,000 ചാരിറ്റിക്ക് തരാം, നിങ്ങൾ നമ്മുടെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാമല്ലോ, കല്യാണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് പറയണ്. ഇത് പറഞ്ഞേ സത്യം പറഞ്ഞ ഈ സമയത്ത് അത് താമസിയാത് ഡോക്ടറുടെ കോള് വരുന്നു. എങ്ങനെ ഒരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ നമുക്കൊരു 10,000 കിട്ടുന്നുണ്ട്. ഡോക്ടറും ഭയങ്കര ഹാപ്പിയായി. അപ്പൊ പിന്നെ എല്ലാവരോടും പറഞ്ഞ നമ്മൾ ആദ്യമായിട്ട് കല്യാണം നടത്തി ഉടനെ ഓരോരുത്തർ പട്ടുസാരി കൊണ്ടിരുന്ന ഒരാൾ ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നു മാല

0: ഒരാളുണ്ട്, ചെറിയ മാല ഒരാൾ കയ്യിലുണ്ട്, രണ്ട് കമ്മൽ ഒരാൾ കൊണ്ടിരുന്നു, ഒരാൾ അവർക്ക് ഉപയോഗിക്കാൻ വീട്ടിലേക്ക് പാത്രങ്ങൾ കൊണ്ടിരുന്നു, ബെഡ്ഷീറ്റ് കൊണ്ടിരുന്നു. ഒന്നും ഒരു പ്രയാസമില്ലാതെ ഞങ്ങൾ എല്ലാവരുടെ ആയപ്പം ആ ഒരു കല്യാണം ഞങ്ങളും ഭംഗിയായിട്ട് നടത്തി. അങ്ങനെ ഓരോ കല്യാണം വരുമ്പോഴും ഞങ്ങൾക്കിങ്ങനെ ചുറ്റുമുള്ള നമ്മുടെ മെമ്പേഴ്സിൻ്റെ അവരുടെ മക്കളിൽ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് വരുന്നതോടെ നമുക്ക് അസാധ്യമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി.
1: കല്യാണം നടത്തി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, മറ്റെന്തൊക്കെ സേവനങ്ങളാണ് ആശ്രയ ചെയ്യുന്നത്?
0: കല്യാണങ്ങളായി, പിന്നെ അവർക്ക് കിടക്കാൻ വീട്ടിലെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ അടുത്ത സ്റ്റേജിലോട്ട് ഞങ്ങൾ പോയി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കുട്ടികളുടെ പഠിത്തം നിന്ന് വീട് ഇല്ലാതാകുന്നു. അപ്പം നമ്മൾ വലിയ വലിയ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ക്യാൻസർ വരുമെന്ന് ഓർക്കാതെ ലോൺ എടുക്കും, എഡ്യൂക്കേഷൻ ലോൺ. നമുക്ക് പറ്റുന്നതാണ് സാധാരണ. ആ ലോൺ എടുക്കുമ്പം അടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും അച്ഛന് ക്യാൻസർ ആവുന്നത്, ബ്രെഡ് വിന്നറാ. പിന്നെ താഴെ കുട്ടികൾ കാണും, ആ ഒരു സ്റ്റേജിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് പഠിത്തം നിൽക്കും. അപ്പം ഞങ്ങൾക്കത് മനസ്സിലായതോടെ ഒരു ബി എസ് സീനിയേഴ്സ് ഇങ്ങനെ പഠിക്കുന്ന കുട്ടിയുടെ പഠിത്തം നിന്ന് പറഞ്ഞ് അന്നത്തെ സിസ്റ്റം മോഡൽ സ്റ്റാബിളിച്ച് ഒരു ആളെ മരിക്കുന്നതിന് മുമ്പ് കാണിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് അതിനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അന്ന് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കുറച്ച് പൈസ. പിന്നെയാണ് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യകത മനസ്സിലാവണേ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടീമുണ്ട് എഡ്യൂക്കേഷന്. അപ്പം ആ ടീമിൽ പ്രിൻസിപ്പൽമാർ തുടങ്ങി എൻ്റെ ചാർജായിട്ട്. അപ്പം അവർ എല്ലാവരോടും ചേർത്ത് എല്ലാ മാസവും ഇപ്പം 400 കുട്ടികളോളം ഞങ്ങൾക്കുണ്ട്. മെഡിസിൻ തുടങ്ങി ചെറിയ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മളെടുക്കുന്നത്. പ്രൊഫഷണലി നമുക്ക് അങ്ങനെയുള്ള അതാണ് കൂടുതൽ നോക്കുന്നത്. എന്തെങ്കിലും ജോലി കിട്ടത്തക്ക വിധത്തിലോ പഠിത്തത്തിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ ഏതുവരെയും അതിനെ സ്പോൺസർ ചെയ്യാനാകുന്നതും പുറത്തുനിന്നുമായിട്ട് നമ്മുടെ ആളുകളുടെ സപ്പോർട്ട് വരുന്നുണ്ട് നല്ലൊരു തുക. നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും, ആ ഹോസ്റ്റലിൽ തന്നെ 4,000 രൂപ അവർക്ക് വേണ്ടി വരും. അപ്പോൾ ഒരു 4-5 കൊല്ലത്തേക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അതുമൊക്കെ എൻജിനീയറിംഗ് ഒക്കെ ആണെങ്കിലും വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളുടെ സപ്പോർട്ട് ചെല്ലുകയും ഇവർ ഓണവും ക്രിസ്മസ് ആകുമ്പോൾ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുകയും ഇവർ പഠിപ്പം ഒന്നും ഇല്ലാത്ത പേരൻസ് ആണെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യും, അങ്ങനെ എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. ഓരോ ക്ലാസ്സിനും ഹൈസ്കൂൾ, മിഡിൽ സ്കൂൾ, കോളേജ്, അങ്ങനെ അതിനൊരു നല്ല ഗ്രൂപ്പുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലായപ്പോൾ വീടില്ല, അല്ലെ ജപ്തി വരുന്നു. അപ്പം ഞങ്ങളുടെ വെൽഫെയറിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർക്ക് എന്താ തയ്യലറിയാം, സർവ്വ ജോലിയും പോയി വരവും പോയി വീടും പോയി എല്ലാം കഴിയും. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾ അവരുടെ ഭാര്യമാർക്ക് തയ്യൽ പഠിച്ചിട്ടുണ്ടോ, അവർക്ക് എന്തറിയാമോ. അവസാനം ഞങ്ങൾ കുക്കിംഗ് അറിയാവുന്നവരുണ്ട്, ഒരു അമ്മച്ചി. അപ്പം അവർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ 10 ബിരിയാണി ദിവസം ഉണ്ടാക്കുക. അപ്പം അവർ ബിരിയാണി ഉണ്ടാക്കിയവരൊന്ന് വിറ്റാൽ അവരുടെ വീട്ടിലെ ചെലവ് നടക്കും. പലഹാരം ഉണ്ടാക്കുന്നവരാണ്, ഇപ്പം ചിപ്സോ കുഴലപ്പം അച്ചപ്പം, അവർക്ക് ചെറിയ ബേക്കറി പോലെ കടയിട്ട് കൊടുക്കും. അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നവർക്ക് പെട്ടിക്കട അല്ലെങ്കിൽ ഉന്തിക്കുണ്ട്, അങ്ങനെ പച്ചക്കറിയൊക്കെ അവരുടെ ചെയ്തിരുന്ന തൊഴിൽ ഞങ്ങൾ നോക്കും. ഓട്ടോറിക്ഷ വരെ മേടിച്ച് ഓടിക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതാകുമ്പോൾ അവരുടെ സൗകര്യത്തിന് സുഖമാകുമ്പോൾ പോകത്തക്ക വിധത്തിൽ ഞങ്ങളെ കൊണ്ട് പറ്റണ
1: രീതിയിൽ
0: ആ രീതിയിൽ നമ്മളൊരു എമൗണ്ട് അവർക്ക് കൊടുക്കും. അതുപോലെ തയ്യൽ മെഷീൻ കൂടാതെ തയ്യൽ തയ്ക്കുമെങ്കിൽ തയ്യലും, അങ്ങനെ ഏത് പ്രൊഫഷനാണ് അവർ ചെയ്യുന്നെങ്കിൽ അത് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അതും ഒരു ഗ്രൂപ്പുണ്ട്. എല്ലാത്തിനും കോർണേറ്റേഴ്സ്. അപ്പം അവർ വീട് വെക്കണം, അല്ലെ 2-3 വീട് വെച്ചു കൊടുത്ത്. പിന്നെ ബാത്റൂംസ് ഇല്ലാതെ ഒത്തിരി പേരുണ്ട്, കിണറില്ലാതെയുണ്ട്. അപ്പം അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് പോയി നോക്കിയിട്ട് അവർക്ക് വേണ്ട നമ്മളെ കൊണ്ടുള്ള സഹായം. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്, പെൻഷൻ. പെൻഷനായിട്ടല്ല, മന്ത്ലി ആയിരുന്നു ഞങ്ങൾ പറയണേ. കാരണം വെച്ചാൽ യാതൊരു വരുമാനവും ഇല്ല, മക്കളില്ല നോക്കാൻ, ആരും നോക്കാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് മരുന്ന് മേടിക്കാനോ ഭക്ഷണത്തിനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എല്ലാ മാസവും 1,000 rupees അവരുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കും. അതൊരു നല്ല ഗ്രൂപ്പുണ്ട്, ഒരു വരുമാനവും ഇല്ലാത്ത, മരുന്ന് മേടിക്കാൻ വഴിയില്ലാത്തവർ. പിന്നെ വീടുകളിൽ വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് മാറാനുണ്ടാവില്ല, ഉടുതുണി മറുതുണി ഉണ്ടാവില്ല. അപ്പോൾ ബെഡ്ഷീറ്റ് തോർത്തത് സാധനങ്ങൾ നൈറ്റി എപ്പോഴും വേണ്ടി വരും. അപ്പോൾ അവർക്കത് അങ്ങനത്തെ ഞങ്ങൾ പല പല പല ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം സെപ്പറേറ്റ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോം ചെയ്യും. അപ്പം അതിനെല്ലാം കോർഡിനേറ്റേഴ്സാണ്. ഇന്നിപ്പോൾ പൈസ കൊടുക്കാൻ 100 രൂപ ആണെങ്കിൽ അവരുടെ ബില്ല് നോക്കും, അവരുടെ വരുമാനം നോക്കും, അവർക്ക് എന്താ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നോക്കും. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സിൻ്റെയും സോഷ്യൽ സർവീസ് അവിടെ നിന്നൊക്കെ ലെറ്റേഴ്സ് വരും. ഇവർക്ക് സ്കാനിന് വേണം, മറ്റേതിന് അങ്ങനെ ഇല്ലയെന്ന് പറയുമ്പം അതിനുള്ള പൈസ, പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ വലിയ വലിയ ബില്ലുകൾ കാണും. അതിൻ്റെ എല്ലാം നിജസ്ഥിതി സത്യമായ സന്നദ്ധത നോക്കി അത് കൊടുക്കാൻ വരും. ഫൈനാൻസ് ടീമുണ്ട്. ഇപ്പം റൂമിലാണ് ഒരാൾ നിന്നാൽ ഇപ്പം അവർക്ക് തുണിയെടുത്ത് കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ കേൾക്കുക എന്തായിരിക്കും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻസ് നോക്കി വിളിച്ച് നോക്കി വലിയ എമൗണ്ട് 80,000, 60,000, 50,000 ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് ചിലടത്ത്. പിന്നെ ഇപ്പം ക്യാൻസർ അവയർനെസ്, അസുഖം മാറി വന്നവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അവർ ഇതിൽ കൂടെ എല്ലാം കടന്നുപോയവരായിരിക്കും, പക്ഷേ ഇപ്പം അവർ നല്ലപോലെ മുമ്പോട്ട് വന്നവരാണ് ലൈഫിൽ. അതിൽ ഇൻക്ലൂഡിങ്

വലിയ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാ പ്രൊഫഷനിലും ഉള്ളവരും വീട്ടമ്മമാരുമായിട്ട് അവർ ഇതിൽ കൂടെ കടന്നുപോയി മനധൈര്യത്തിൽ കൂടെ തിരിച്ചു വന്നവർ. അക്കൂടെ തന്നെ അവരുടെ ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നവരില്ലേ പേഷ്യൻറ്റിനെ, ഇതിലെല്ലാത്തിലും ബുദ്ധിമുട്ട് വരുന്ന ഒരു സമൂഹമാണ് ഈ പേഷ്യൻസിനെ നോക്കുന്ന ആളുകളുടെ സഫറിങ്സ്. അവര് ഉറക്കമില്ല, ഊണില്ല, അങ്ങനെയൊക്കെ അവർ വീട്ടിലെ കാരണം ചുമതല അതിനിടയ്ക്ക് ഗസ് കണ്ടമാനം. എൻ്റെ അനുഭവത്തിൽ എനിക്ക്

0: കണ്ടമാനം എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് ഗസ് വരും പേഷ്യൻറ്റിനെ കാണാൻ. അപ്പം അവർ വരുമ്പോൾ അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കണം, അവരെ നോക്കണം, പേഷ്യൻറ്റിനെ നോക്കണം, സൂപ്പ് വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ട് അവരും കൂടി ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഒക്കെയുള്ള പല ഗ്രൂപ്പ്സായിട്ടാണ് ഞങ്ങൾ രോഗികളുമായിട്ട് അസുഖം വന്നാൽ ഇപ്പം എന്തിന് ദൈവം എനിക്കിത് വരുത്തി എന്ന് ചോദിക്കുമ്പോൾ, അപ്പം അവിടെ ഈ ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് ഡോക്ടേഴ്സ് ചില പറയുമെന്ന് കാണിക്കല്ലേ വിളിച്ച്. അപ്പം ഞങ്ങൾ ഇതുപോലെ ഇവരൊക്കെ മിടുക്കരായിട്ട് അതിന് ശേഷം എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ലോകത്ത് മുഴുവൻ പോകുന്നു, കാർ ഓടിക്കുന്നു, എല്ലാ ജോലിയും ചെയ്യുന്നു, ബിസിനസ് നടത്തുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ പേഷ്യൻറ്റിന് ഭയങ്കര ഒരു ഹോപ്പ് ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്.
1: പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു രോഗം വരുമ്പോൾ ആദ്യം ഉണ്ടാവുന്നത് ഇമോഷണലി ഡൗൺ ആയി അങ്ങനത്തെ ഒരു കാര്യമാണല്ലോ. അപ്പൊ പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന രീതിയിൽ ഇവർക്ക് കൗൺസിലിംഗ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു
0: അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രോഗികൾ അവരെ വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് കൊടുക്കും. അപ്പൊ അവരോട് ചോദിക്കുമ്പോ ഇപ്പം ഒരു നമ്മുടെ ഒരു മെമ്പറിന് തന്നെ എന്റെ ഒരു ഫ്രണ്ടിന് ക്യാൻസർ വന്നപ്പോ പുള്ളിക്കാരിക്ക് യൂറിനിൽ കൂടെ ബ്ലഡ് പോകണമെന്ന് പെട്ടെന്ന് തോന്നി, കീമോ എടുത്ത് എന്ന് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഡോക്ടറെ വിളിക്കാനായിട്ട് മടി പേടി. അപ്പൊ ആ സമയത്ത് വളരെയധികം പേടിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട് അപ്പം വിളിച്ചു, ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ചു ചോദിക്കാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ചോദിച്ചു നോക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചപ്പം പുള്ളി വിളിച്ചു ചോദിച്ചപ്പോൾ ഉടനെ പുള്ളിക്കാരിച്ച് പറഞ്ഞു പേടിക്കണ്ട, ചിലപ്പം ഈ ചില മെഡിസിൻ്റെ കീമോയ്ക്കൊക്കെ തരുന്ന മെഡിസിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഇങ്ങനെ ആ കളറിൽ യൂറിൻ പോകുന്നേ ഉള്ളൂ, അത് ബ്ലഡൊന്നും ആവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം
1: സമാധാനിപ്പിച്ചു.
0: ഒരുപാട് സമാധാനം, രാത്രി അവർക്കൊന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സമാധാനം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഈ പാവപ്പെട്ട പ്രധാനമായിട്ടും ഭേദിച്ച ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മുറിയിൽ എഴുതിയിട്ടുണ്ട് ഈ ദൂരെ നിന്ന് വരുന്നവർക്ക് എവിടെ താമസിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അവർ വലിയ ഹോട്ടലുകളിലൊക്കെ കയറി റെന്റ് കൊടുത്ത് താമസിക്കാൻ തുടങ്ങും, ഒന്നുമില്ലാത്തവരാണ്. അപ്പം അവരെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ മെഡിക്കൽ കോളേജിനോട് ചുറ്റും ധാരാളം ഷോർട്ട് സ്റ്റേ ഹോം എല്ലാ സമുദായത്തിലുള്ളവർക്കും ഉണ്ട്. ഭക്ഷണവും ആംബുലൻസും താമസവും എല്ലാം കിട്ടുന്ന സ്ഥലം. അപ്പം അത് നമ്മൾ പറഞ്ഞു കൊടുക്കും, അപ്പം നിങ്ങൾ അവിടെ പോയി നോക്ക് എന്ന് പറയും. അവരവിടെ പോയി അന്വേഷിക്കുമ്പം അവർക്ക് ഫ്രീ ആയിട്ടുള്ള താമസം കംഫർട്ടബിൾ ആയിരിക്കും, അങ്ങനെ ഒത്തിരി അവിടെ നിന്ന് ഒരു മോറൽ സപ്പോർട്ട് കിട്ടും. പിന്നെ ഇതിനകത്തൊക്കെ കൂടുതൽ വേറൊരു കാര്യമെന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും ബോഡി ആളുകൾ ഹോസ്പിറ്റലിലോട്ട് എടുത്തുകൊണ്ടുവരിക, 500 രൂപയൊക്കെ എടുത്തായിരിക്കും ആളെ ഇവിടെ കൊണ്ടുവരിക. ആ സമയത്ത് ചിലപ്പോൾ ഏറ്റവും വല്ലാത്ത സ്റ്റേജിലാണ് കൊണ്ടുവരുന്നത്, പേഷ്യൻ്റ് കൊണ്ടുവന്നിച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും, പിന്നെ ഒരു കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത് മുമ്പൊക്കെ. ആ സമയത്ത് അവരുടെ ബോഡി വെച്ച് അവിടെ 500 രൂപയുള്ളായിരുന്നു. അപ്പോൾ ഒരു ആംബുലൻസിന് കണ്ണൂർ കൊണ്ടുപോകണമെങ്കിൽ 15,000 രൂപ 15,000 രൂപ വേണം, എവിടുന്ന് കൊടുക്കും? മൂടാനുള്ള ഒരു വെള്ളത്തുണി അതുപോലും മേടിക്കാൻ അവരുടെ പൈസ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും, അവരുടെ ആംബുലൻസിന് കൊടുക്കും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് ചെക്കപ്പ് വേണം, ഫോളോ അപ്പ് ചെയ്യണം. അപ്പം അതിന് പൈസ ഇല്ലാതെ വരാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓട്ടോറിക്ഷ അതിനാന്ന് വെച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് ആംബുലൻസ് ആന്ന് വെച്ചാൽ കിടത്തിക്കൊണ്ട് വരാം. അപ്പം അതിൻ്റെ സത്യസ്ഥിതി അറിയുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന പൈസ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പലരുടെ സപ്പോർട്ടിലാണ് ഞങ്ങളിത് കഴിയുന്നത്.
1: ഒരുപാട് കാര്യങ്ങൾ മാഡം പറഞ്ഞു, പല ഗ്രൂപ്പ് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പറ്റുന്ന രീതിയിൽ എല്ലാ തലത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് വോളണ്ടിയർ ആയിട്ട് വരാൻ താല്പര്യമുള്ളവരെ എങ്ങനെയാണ് ഇതിൽ അംഗമാവാൻ സാധിക്കുന്നത്?
0: RCC സപ്പോർട്ട് ഒരുപാടുണ്ട്, ഡയറക്ടറുടെയും സ്റ്റാഫിന്റെയും സപ്പോർട്ടോടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് ഹെൽത്തി ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട്, അതായത് ഇത് എനിക്ക് ചെയ്യണം, അവരെ ഒന്ന് സഹായിക്കണം, 1 മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കൃത്യ ഒരു കാര്യം ഏറ്റാൽ അത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഗ്ലാസ് കഞ്ഞുവൾ എടുക്കൊടുത്താൽ ഞാൻ അന്നത്തെ ദിവസം കമ്മിറ്റ് ചെയ്ത് വരുമോ എന്ന് പറഞ്ഞാൽ ആ ഓരോ സ്ഥലത്തുള്ള ഡ്യൂട്ടി കേൾക്കാൻ വരുമെന്നുള്ളവർ കമ്മിറ്റഡ് ആയിട്ടുള്ളവർ, മനസ്സിനും ആ കരുണയും അവരോട് സംസാരിക്കാനുള്ള ഒരു ഇതും ഒക്കെ ഉള്ളവരാണെങ്കിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ ആശയുടെ ഓഫീസ് അവിടെ അസിസ്റ്റന്റിനെ കയറുമ്പോൾ ഇടത് വെച്ച് ഒരു വെയിറ്റിംഗ് ഇതുണ്ട്, പേഷ്യൻസ് വെയിറ്റ് ചെയ്യണം, അവിടെ തന്നെ ഞങ്ങളുടെ ഓഫീസുണ്ട്. വന്ന ഞങ്ങളുടെ ഭാരവാഹികളെ കാണുകയാണെങ്കിൽ അവരോട് സംസാരിച്ച് നല്ലപോലെ മനസ്സിലാക്കിയ ശേഷം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, ഫില്ലപ്പ് ചെയ്യാം. പക്ഷേ പലരും വന്ന ആദ്യത്തെ ആരംഭശൂരത്വം കഴിഞ്ഞാൽ അതിൻ്റെ പാട്ടെ അത് പോകും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ അവിടെ വെള്ളത്തിലാവും, സമയത്താളില്ല. അപ്പോൾ 10 പേര് 5 പേരൊക്കെ ഉള്ള സ്ഥലത്ത് 4 പേര് വരാൻ പ്രയാസം വരും. അങ്ങനെയുള്ളവരെ നോക്കി ഞങ്ങൾക്ക് പറ്റില്ല. അതുപോലെ അവർ നല്ലതായിട്ട് വരുന്നവരാണെന്ന് കണ്ടാൽ ഞങ്ങൾക്ക് ഒരു പെർമനൻറ്റ് ബാഡ്ജ് കൊടുക്കും. അങ്ങനെ ഞങ്ങളുടെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാം, സന്മനസ്സുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യാം.
1: ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഓർഗനൈസേഷൻ ചെയ്യാൻ ഇങ്ങനെ ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ആലോചിക്കുന്നുണ്ടോ?
0: നമുക്ക് ചെയ്യാനാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. പിന്നെ ഇതുപോലെ ആളുകൾക്കൊരു സർവൈവർ സപ്പോർട്ട് ഗ്രൂപ്പ് വളരെ നല്ലതായിട്ട് ഇങ്ങനെ കൊടുത്താൽ ആളുകൾ എല്ലാ സ്ഥലത്തുനിന്നും വരുന്നവരുണ്ടല്ലോ, അവരൊന്ന് അറിയിക്കാൻ പറ്റുക, അവര് പേടിയൊക്കെ മാറി മുമ്പോട്ട് വരിക,
1: തെറ്റിദ്ധാരണ

0: ഒക്കെ മാറി മറ്റുള്ളവരെ കൊണ്ട് മുമ്പോട്ട് വരിക. പിന്നെ ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിട്ട് അവരും ചെയ്യാനായിട്ട് എവിടെ സാധിക്കുമോ അവിടെയൊക്കെ അവരവരുടെ മനസ്സും ശരീരവും സാമ്പത്തികവും എല്ലാം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ നാട് ഒത്തിരി ഇവിടെ തന്നെ വരണമെന്നില്ല. അവർക്ക് അവരുടേതായ ചുറ്റുപാടിൽ ഒരു വയസ്സായി വയ്യാണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് ഇപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്നെ മുമ്പിൽ കാണുന്നത് പ്രായമായ ഒരുപാട് പേര് ഉണ്ട്, മക്കൾ ദൂരെയായിരിക്കും, ഒറ്റയ്ക്കിരിക്കുന്ന ധാരാളം പേരുണ്ട്. അവരെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർക്കൊരു നേരത്തെ ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ട് ഒരു പേഷ്യന്റ് കിടക്കുക, ഒന്ന് പോയി തിരക്കി നിന്ന് ഒരു നേരം നമ്മൾ പുളിശ്ശേരിയോ ഒരു മീൻ വറ്റിച്ചതൊക്കെ വെക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോയി അവർക്കൊരു നേരത്തെ ഒരു പാക്കറ്റ് കൊണ്ട് കൊടുക്കുക, അപ്പൊ അവരോട് ചെയർ സ്പെൻഡ് ചെയ്യുക. അങ്ങനത്തെ ഒക്കെ ചെയ്യാനും നമ്മുടെ ആളുകൾക്ക് കുറച്ചു നേരം മതി. തൊട്ട് അയലോക്കത്തൊന്ന് നോക്കിയാൽ മതി. നമുക്കിതല്ലാതെ കണ്ണ് തുറന്നു നോക്കിയാൽ ഒരുപാട് കാണാനുണ്ട്. കണ്ണടച്ചാൽ ഈ ഒരു ദുഃഖവും കാണില്ല, ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു നല്ല സമൂഹം കൂടുതൽ കൂടുതൽ പേര് ഞങ്ങളുടെ കൂടെ ചേർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടക്കം സ്ഥലത്ത് 1,65,00,000 രൂപയോളാണ് ഒരു കൊല്ലം ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പം. അതുപോലെ നല്ല തുണികള്, ബെഡ്ഷീറ്റുകള്, നല്ല നൈറ്റികള് അതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ആവശ്യാനുസരണം തന്നാൽ നല്ല കണ്ടീഷനുള്ള അതും നമ്മൾ മേടിക്കും. പക്ഷെ കുട്ടികളുടെ ചികിത്സയ്ക്കാണേലും അതെ, ധാരാളം പൈസയും ഇതും ആവശ്യം വരും ട്രീറ്റ്മെന്റിന് ആദ്യം. അപ്പൊ അതിനും ആരെങ്കിലും ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ ഇൻവെസ്റ്റിഗേഷന് ആരും പൈസ തരില്ല, ഒരിടത്തൊന്നും കിട്ടില്ല. അപ്പൊ അവിടെയാണ് ആദ്യത്തെ സ്കാനും മറ്റും ബ്ലഡ് ടെസ്റ്റും അറിയണമെങ്കിൽ ഒരു പേഷ്യന്റിന്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ പൈസ അവരുടെ പേരിൽ അടച്ചു കൊടുക്കും. അപ്പൊ അതിനൊക്കെയുള്ള പൈസ ആദ്യമേ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ആ കുടുംബം സേവ് ചെയ്യാം. വിശ്വാസ്യതയാണ് ഏറ്റവും വലുത്. ഈ 31 വർഷമായിട്ടും ഞങ്ങളുടെ ഈ ലേഡീസ് അസോസിയേഷന് ഒരു ഇതും ഇല്ലാതെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് തരാൻ ആളുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് കൊടുക്കുന്നുണ്ട്.
1: കണ്ണടച്ചിരുന്നാൽ ഒന്നും കാണില്ല എന്ന് മാഡം പറഞ്ഞ പോലെ തന്നെ കണ്ണ് തുറന്ന് മുന്നോട്ട് വന്ന് സഹായിക്കാൻ ഒരുപാട് പേര് എത്തട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണ് തുറന്ന് ചുറ്റുപാടും കണ്ട് സഹായിക്കാൻ മുന്നോട്ട് തന്നെ വരുമെന്ന് കരുതാം. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്.
2: സാമൂഹ്യ പ്രവർത്തകയായ ശാന്ത ജോസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

சங்கீத சரணி, கர்நாடக சங்கீத பாடம். എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജോണി വക്കർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഇൻഹരിഹർ നഗർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ഉണ്ണി മേനോനും പാടിയ ഗാനം കേൾക്കാം. വരികൾ ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.